സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം ശിവശരവണ ഭവ സുബ്രഹ്മണ്യ കുരുശരവണ ഭവ സുബ്രഹ്മണ്യം ഓം ശിവശരവണ ഭവ സുബ്രഹ്മണ്യ കുരുശരവണ ഭവ സുബ്രഹ്മണ്യം ശിവശിവ ഹര ഹര ശുദ്ധ മയ്യ ഹര ശിവ ശിവ ശിവശിവ ഹര ഹര ശുദ്ധ